ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. എന്താണ് വിശേഷം? എല്ലാവരും സെറ്റല്ലേ? മനോഹരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുകയാണ്. യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. യെസ് ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മിറ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. എന്തുണ്ട്? എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മഴയും അതിൻ്റെതായിട്ടുള്ള ഒരു കുട്ടി തണുപ്പും, അപ്പൊ സുഖമായിട്ട് ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടാവും. മനോഹരമായിട്ടുള്ള പ്രഭാതം നമ്മളിങ്ങനെ വാം വെൽക്കം ചെയ്തിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, പലപ്പോഴും നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മളായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോഴൊക്കെയും നമ്മൾ കുറച്ച് ഫേക്കായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതൊക്കെ പറയാം. അതിനു മുമ്പ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചൊക്കെ ഫേക്ക് ആയിട്ട് നിൽക്കണം എന്നായിരുന്നു കേട്ടോ. നമ്മളായിട്ട് നിൽക്കാതെ, നമ്മളുടെ വൾണറബിൾ സൈഡ് കാണിക്കാതെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും പറയും ബി റിയൽ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെങ്ങാണ് റിയൽ ആയി പോയി കഴിഞ്ഞാണല്ലോ അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള സമൂഹം എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കോമഡി പറയുന്ന, നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വൈബും സന്തോഷവും മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു നെഗറ്റീവ് സൈഡ് കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നും നമുക്ക് ചുറ്റുമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല ഞാൻ, നിങ്ങളുടെ സ്വന്തം ആർഷിമി റോൺ. മോർണിംഗ് വെൽ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. നമ്മുടെ SMS ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ SMS ക്വസ്റ്റ്യൻ ഇന്നത്തെ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പൊ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ്? ഐ റിപ്പീറ്റ്, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറില്ലേ, അത് തന്നെ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാർ വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. യെസ് ഗൈസ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മിറയാണ്. ഇന്ന് നമുക്ക് എന്തായാലും ഒരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ഹരിപ്രിയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹരിപ്രിയയുടെ കുഞ്ഞനിയനായിട്ടുള്ള ഹരിദേവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഹരിദേവ്, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങൾ കൊണ്ട് സർവീശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ് ഗൈസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. അപ്പോൾ എന്തായാലും ഹരിദേവ്, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിന് വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

ஹே ஹாய் ஹலோ வெரி வார்ம் வெல்கம் பேக் மை டியர் அண்ட் டியர் இஸ் பியூட்டிஃபுல் லிஸ்னர்ஸ് ഇത് മൈ റേഡിയോ 90.5 ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഇന്റർനെറ്റ് ഫെസിലിറ്റി. നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കില്ലേ? നമ്മൾ മുതിർന്നവർക്ക് അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യം എങ്ങനെയായിരിക്കും? ഇപ്പൊ ഈ കൊറോണ സമയത്ത് അല്ലെങ്കിൽ കോവിഡ് ടൈമിലൊക്കെ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ ഈ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സും ഈ പഠനം മൊത്തം ഓൺലൈൻ ആക്കിയപ്പോഴുണ്ടല്ലോ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എടുത്തത് കുട്ടികളായിരുന്നു. കാര്യം ഇന്റർനെറ്റ് ഫെസിലിറ്റി, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഐപാഡ് ഇതെല്ലാം വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് അവരുടേതായിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ കുട്ടികളെ അങ്ങനെ സ്പോയിൽ ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കോ? ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതൊരു ദുരുപയോഗത്തിലോട്ട് എത്തുന്ന സാഹചര്യത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കുട്ടികളൊക്കെയും. വെൽക്കം ബാക്ക് ടു മോർണിംഗിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. ആ ദുരുപയോഗത്തെ ഉണ്ടല്ലോ ഒന്ന് നിയന്ത്രിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലേ. എന്തായാലും സ്കൂളുകളിൽ കുട്ടികൾ ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്യുന്നത് തടയാനായിട്ട് അധ്യാപകരുടെ കർശന നിരീക്ഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. പഠനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലെ IT ലാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇന്റർനെറ്റ് സംവിധാനം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും അധ്യാപകരുടെ മേൽനോട്ടത്തിലാവണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല ഇന്റർനെറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അധ്യാപകനും നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളുടെ ഇരിപ്പിടം സജ്ജീകരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെയാണ് അവർ ബ്രൗസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കൃത്യമായിട്ടുള്ള മേൽനോട്ടം ആ അധ്യാപകർക്ക് കിട്ടും. അപ്പോൾ അവർ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ലേ സെർച്ച് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ അധ്യാപകർക്കും കിട്ടും. അങ്ങനെ കുട്ടികൾക്കൊരു പേടിയുണ്ടാവും. അപ്പൊ കുട്ടികൾ വേറെ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും സെർച്ച് ബട്ടണിൽ ഞെക്കാതിരിക്കും കേട്ടോ. എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാം. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയും. നമ്മൾ ഈ ഇന്റർനെറ്റ് ദുരുപയോഗത്തെ സ്കൂളുകളിൽ നിരീക്ഷിക്കാനായിട്ട് പോകുന്നു എന്നതാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും സ്കൂളുകളിലെ ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിർബന്ധമായിട്ടും പാസ്വേഡ് നൽകി സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ട്. പഠന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അധ്യാപകർ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് സെർച്ച് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും മുൻകൂട്ടി തയ്യാറാക്കി വരണമെന്നും നിർദ്ദേശങ്ങളുണ്ട് കേട്ടോ. ഈ അധ്യയന വർഷം മുതൽ വർഷത്തിൽ 2 തവണ സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി ഓഡിറ്റ് നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. തെറ്റായ വെബ്സൈറ്റുകളിലേക്കോ മറ്റോ വിദ്യാർത്ഥികൾ പോകാതിരിക്കാൻ ബ്രൗസിംഗ് റെസ്ട്രിക്ട് മോഡ്, സേഫ് സെർച്ച്, അതുപോലെ തന്നെ സൂപ്പർവൈസ് യൂസേഴ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ സ്കൂളുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് അധ്യാപകർക്ക് പരിശീലനം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്കൂൾ പ്രവർത്തന സമയത്തിന് പുറമേ ലാബിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടി വന്നാൽ സ്കൂൾ മേധാവിയുടെ പ്രത്യേക അനുമതിയും വാങ്ങണം. ഉപയോഗശേഷം ലോഗൌട്ട് ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ ഉറപ്പാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്റർനെറ്റ് ശരിയായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ക്ലാസുകളിലും ലാബുകളിലും എഴുതി പ്രദർശിപ്പിക്കുകയും വേണമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാം. അതിനു മുമ്പ് സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഇന്റർനെറ്റ് ദുരുപയോഗം സ്കൂളുകളിൽ നിരീക്ഷിക്കണമെന്നതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ. പ്രധാനമായിട്ടും നമ്മൾ നൽകേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ക്ലാസ് നൽകണം. എങ്ങനെയാണ് കൃത്യമായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് രണ്ട് കൂട്ടർക്കും അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. മാത്രവുമല്ല, കുട്ടികൾക്ക് ഇന്റർനെറ്റ് അധിഷ്ഠിത പഠന റെഫറൻസ് നൽകുമ്പോൾ അധ്യാപകർ പരിശോധിച്ചുറപ്പുവരുത്തിയ വെബ്സൈറ്റുകൾ മാത്രമേ നിർദ്ദേശിക്കാവുള്ളൂ എന്നുള്ളതും വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളൊരു ടോപ്പിക് കൊടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ ഏത് വഴി വേണമെങ്കിലും സെർച്ച് ചെയ്ത് പോവാം. സോ അതിന്റെ സോഴ്സ് കൃത്യമായിരിക്കണം, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതിന് മുൻപ് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്റർനെറ്റ് ദുരുപയോഗം സ്കൂളുകളിൽ നിരീക്ഷിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്താന്ന് വെച്ചാൽ, സ്കൂളുകളിലെ ഇന്റർനെറ്റ് ഉപയോഗം പഠനാവശ്യത്തിനും ഔദ്യോഗിക ആവശ്യത്തിനും മാത്രമായി പരിമിതപ്പെടുത്തണം എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഇന്റർനെറ്റ് അധിഷ്ഠിത ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങൾ അധ്യാപകർ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും കുട്ടികൾ മറ്റുള്ളവയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുകയും വേണം. കാര്യം കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള റൂട്ട് മാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് കുട്ടികൾക്ക് ആ

ഒരു ആക്സസബിലിറ്റി കൊടുക്കാവുള്ളൂ. കാര്യം ആദ്യം അധ്യാപകർക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉണ്ടാവണമെന്നാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗം ഒരു പരിധിവരെ കൺട്രോളിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇവൻ പഠനാവശ്യത്തിനാണെങ്കിലും ആ ഒരു പോയിന്റിലേക്ക് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ മറന്ന കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാനാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ്? യെസ്, ഇതൊരു കുസൃതി ചോദ്യമാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറിയാണ് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, അപ്പോൾ എന്തായാലും ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് എൻ്റെതായിട്ടുള്ള ഒരു മീറ്റ് ടൈമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. മാത്രമല്ല ഇവിടെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി റിയൽ എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ബി റിയൽ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഫേക്കായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ വൾണറബിൾ സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫേക്കായിട്ട് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ളൊരു ഹോപ്പിൻ്റെ പുറത്ത് ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ ഓൺ മോർണിംഗ് ബെൽ. യെസ് ഗൈസ്, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കില് സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് തുടങ്ങല്ലേ. വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു കുഞ്ഞു കഥ പറയട്ടെ. ഒരിക്കൽ ഒരാള് ഒരു ശില്പിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. വെറും ഒരു കല്ലിൽ നിന്ന് എത്ര മനോഹരമായിട്ടുള്ള ശില്പമാണ് താങ്കൾ ഈ ഉണ്ടാക്കുന്നത്? അത് കേട്ട ശില്പി പറഞ്ഞത് എന്താണെന്നറിയോ? മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഈ ഒരു കല്ലിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് പുറത്തു കൊണ്ടുവരാനായിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ നീക്കം ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ലൈഫിന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഞാൻ നേരത്തെ പറഞ്ഞ കഥയും നമ്മുടെ ലൈഫും എങ്ങനെയാണ് റിലേഷൻ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ലൈഫില് ആ ഒരു ശില്പം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ്. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കില് സന്തോഷത്തിനെ മറച്ചിരിക്കുന്ന കുറെ വറീസ് ഉണ്ട്, നമ്മുടെ കുറെ ടെൻഷൻസ് ഉണ്ട്, നമ്മുടെ കുറെ പ്രഷറുകൾ ഉണ്ട്. അതിനൊക്കെ നീക്കം ചെയ്യണം. അങ്ങനെ വന്നാലാണ് നമ്മുടെ ആ ഒരു സന്തോഷം പൂർണ്ണമായ തോതിൽ നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. സോ ആ ഹൈഡ് ചെയ്തിരിക്കുന്ന ഹാപ്പിനെസ്സിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. സോ ജസ്റ്റ് ഇഗ്നോർ ആൻഡ് റിമൂവ് ഓൾ ദ വറീസ് സറൗണ്ടിങ് അസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ ഹാപ്പിനെസ് വിതിൻ യുവർ സെൽഫ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഹെയർ കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ ടൂൾസ് യൂസ് ചെയ്യാറുണ്ടല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഹെയർ കെയർ ടൂൾസിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് എന്തൊക്കെയാന്ന് വല്ല നിശ്ചയമുണ്ടോ? പ്രത്യേകിച്ച് ജെൻസിയുടെ ഇടയില്. ജെൻസി എന്ന് പറയുമ്പോ കുറച്ചും കൂടി ഹെയറിന് കെയർ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ്. അതുപോലെ തന്നെ കെമിക്കൽസ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഹീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ കേശ സംരക്ഷണം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് ജെൻസി കിഡ്സ്. ഹെയർ കെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ടൂൾസും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് ജെൻസി കിഡ്സിന്റെ ഹെയർ ടൂൾസിന്റെ സെലക്ഷനും. ജസ്റ്റ് ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പൊ ജെൻസിയുടെ ഇടയിൽ, ജെൻസിയുടെ ഇടയിൽ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഹെയർ ടൂൾസിന്റെ കാര്യമായിരുന്നു. തലയോട്ടിക്കകത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഷാമ്പു ഒക്കെ ചെയ്യുമ്പോൾ റൂട്ട്സിന്റെ ഒക്കെ ആഴത്തിലേക്ക് വൃത്തിയാക്കാനായിട്ട് സഹായിക്കുന്ന സിലിക്കൺ മസാജേഴ്സ് ആണ് കേട്ടോ ട്രെൻഡിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. സ്കാൾപ്പ് മസാജേഴ്സ് എന്നാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. സ്ട്രെയിറ്റ് ഹെയറിന്റെ ഒക്കെ കാലം കൂടി മാറി, ഇപ്പൊ കേൾ ഹെയർ ആണ് എല്ലാവർക്കും ഇഷ്ടം. ചുരുണ്ട മുടി, നല്ല ചുരുണ്ട മുടി കിട്ടാനായിട്ട് ഡ്രയർ ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ മനോഹരമായിട്ട് ചുരുട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സാറ്റിൻ റോഡ്സ്. ഇത് മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മാത്രല്ല, ഇനിയുണ്ട് ഇതുപോലത്തെ ടൂൾസ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് ലിസൺ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ്. Only on my radio 90 FM.

കഴിഞ്ഞു കഴിയുമ്പോ മുടി ഉണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ് അല്ലെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഹീറ്റ് ഡ്രയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോ നമ്മുടെ മുടിക്ക് അത്ര നല്ലതൊന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്താണ് അയോണിക് ഹെയർ ഡ്രയേഴ്സിന്റെ ഒരു ഇൻവെൻഷൻ വന്നത്. മുടിയുടെ നാച്ചുറൽ മോയ്സ്ചർ നിലനിർത്തിക്കൊണ്ട് വേഗത്തിൽ മുടി ഉണക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ അയോണിക് ടെക്നോളജി. മുടി കോമ്പയില് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു പണിയാണ്. അതിനെ കുറച്ചുകൂടി എളുപ്പമാക്കാനും മുടിയുടെ ഒരു വലിച്ചിലും പൊട്ടലൊക്കെ ഒഴിവാക്കിയിട്ട് ഈസി ആയിട്ട് കുരുക്കുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബ്രഷ് അല്ലെങ്കിൽ കോംബ് ഇപ്പൊ നിലവിലുണ്ട്. അതാണ് ഡിറ്റാംഗിൾ ബ്രഷ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നമുക്ക് അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഡിറ്റാംഗിൾ ബ്രഷ്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള വേറെയും സംഭവങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിലവിലുണ്ട്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

ഓരോ പ്രോഗ്രാമിനും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് ആണ് നമ്മൾ ഹെയറിന് ചൂസ് ചെയ്യാറല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള സ്റ്റൈലിംഗ് എക്യുപ്മെന്റ്സ് ടൂൾസ് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ഈ എല്ലാ ടൈപ്പിലുള്ള സ്റ്റൈലിംഗിനും ഒരൊറ്റ സംഭവം യൂസ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. അങ്ങനെ ഡ്രയർ ചെയ്യാനായാലും കേൾ ചെയ്യാനായാലും സ്ട്രെയിറ്റനിങ് ചെയ്യാനായാലും ഒരൊറ്റ ടൂൾ യൂസ് ചെയ്യുന്നതാണ് ഹൈ സ്പീഡ് സ്റ്റൈലേഴ്സ്. ഹീറ്റ് സ്ട്രെയിറ്റ്നേഴ്സിന് പകരമായിട്ട് ഇപ്പോ വന്നിരിക്കുന്ന ട്രെൻഡ് ആണ് കോൾഡ് എയർ സ്ട്രെയിറ്റ്നെസ്. ഓവർ ഹീറ്റ് ഒന്നും ഇല്ലാണ്ട് നല്ല കൂൾ ആയിട്ടുള്ള സാഹചര്യത്തില് നമ്മുടെ ഹെയറിനെ സ്ട്രെയിറ്റൻ ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ. കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര തോർത്തിട്ട് തോർത്തി കഴിഞ്ഞാലും വെള്ളം പോലും അത്ര എളുപ്പമല്ല. അങ്ങനെ വെള്ളം പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടവലുകളാണ് മൈക്രോ ഫൈബർ ഹെയർ ടവൽസ്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് അത്രമാത്രം അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മളെ ലേഡീസിനെ സംബന്ധിച്ചിട്ട് ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട്, പ്രത്യേകിച്ച് സാരിയൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി പിന്നിന്റെ വില അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയാലേ. ഇറ്റലിയിലെ ലക്ഷറീസ് ഫാഷൻ ബ്രാൻഡ് ഹൗസ് പ്രാഡയുടെ എക്സ്പെൻസീവ് പിന്നു മുതല് 5 രൂപയ്ക്ക് 10-15 എണ്ണം വരെ കിട്ടുന്ന ഈ ഒരു സംഭവം, അതിന്റെ ഡിസൈൻ എന്തെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് സേഫ്റ്റി പിന്നിനെ പറ്റിയിട്ട് നമുക്കറിയാത്ത കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സി എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: നിങ്ങളുടെ ചിന്തക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഈ സൂചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു ഡിസൈൻ നിലവിൽ വന്നത് എന്നാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. 19th century അത്രേ ആ ഒരു സ്പെഷ്യൽ ഡിസൈൻ നിലവിൽ വന്നത്. 1849 ന്യൂയോർക്കിലെ ഒരു മെക്കാനിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻവെന്റർ വാൾട്ടർ ഹണ്ട് ആണ് ഈ ഒരു സൂചി ഉണ്ടാക്കിയതിന്റെ തല. സേഫ്റ്റി പിന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ലാറ്റിനിലെ ഇതിന്റെ പേര് വളരെ രസകരമാണ് കേട്ടോ. ഫിബുല എന്നാണ് സേഫ്റ്റി പിന്ന് ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. സേഫ്റ്റി പിന്നിനകത്ത് രണ്ട് ഹോളുകൾ കണ്ടിട്ടില്ലേ, ഈ രണ്ട് ഹോളിനും പ്രത്യേകതകളുണ്ട്. ആ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിന് വലിയ പ്രത്യേകതയുണ്ട്. ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

സൂചി കയ്യിലെടുക്കുമ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, മുകളില് ഫിക്സിംഗ് ഏരിയയിലുള്ള ഹോള് ഇറ്റ്സ് ഫൈൻ, പക്ഷേ താഴെ എന്തിനാ ഒരു ചുരുള് കൊടുത്തിരിക്കണേ? പലതവണ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടാത്ത മറുപടി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. മുകളില് ഫിക്സിംഗ് ഏരിയയിലുള്ള ഹോള് പിന്നിന്റെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കോയിലിനകത്തെ, അതായത് ആ ചുരുളിനകത്തെ ഹോൾ ഉണ്ടല്ലോ, സ്പ്രിങ്ങിന്റെ ആ ഒരു പ്രഷർ എക്സിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രേ. പിന്നെ അടയ്ക്കാനും തുറക്കാനുള്ള ഒരു ടെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ചുരുള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് അങ്ങനെ ഒരു ചുരുളില്ലായിരുന്നുവെങ്കിൽ, ആ ഒരു ഹോൾ ഇല്ലായിരുന്നുവെങ്കിൽ, വൺസ് നമ്മൾ ആ ഒരു പിന്ന് തുറന്നു കഴിഞ്ഞാല് തിരിച്ച് പഴയ പോലെ ആവില്ല അത്രേ. തിരിച്ച് പഴയ പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലാസ്റ്റിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോയിൽ അല്ലെങ്കിൽ ചുരുള് സേഫ്റ്റി പിന്നില് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സേഫ്റ്റി പിന്നിന്റെ ഒരു സ്ട്രക്ചറിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളുടെയും ആ ഒരു ഡിസൈനിന്, സ്ട്രക്ചറിന് പലവിധ പ്രത്യേകതകളുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജെ അഞ്ജലിയാണ് കേട്ടോ.

ഡയറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഓട്സ് ആണല്ലേ. ഈ ഓട്സ് വെറുതെ പാലിൽ കുറുക്കിയിട്ടോ അല്ലെങ്കിൽ ഓട്സ് വെള്ളത്തിൽ കുറുക്കി കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് ഓട്സ് വെച്ചിട്ട് ട്രൈ ആക്കി നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. പാൻ എടുത്തിട്ട് ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ശർക്കര പാനിയും ഏലക്കാപ്പൊടിയും തേങ്ങ ചിരകിയതും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും പിന്നെ നമുക്ക് എന്തൊക്കെ നട്ട്സ് വേണോ അതൊക്കെ ആഡ് ചെയ്യുക. ഒരു നുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ഇഡ്ലി മാവ് പരുവത്തിന് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നെയ്യ് തടവിയ പ്ലേറ്റിലോ ചെറിയ ബൗളിലോ വെച്ചിട്ട് ആവി കയറ്റി അതൊന്ന് കഴിച്ചു നോക്കുക. തണുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ക്ഷമയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചൂടോട് തന്നെ കഴിച്ചു നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ഇല്ല സ്വീറ്റ് ആയിട്ടോ ഒക്കെ കരുതാവുന്ന ഓട്സ് കിണ്ണത്തപ്പം റെഡിയാണ്. എന്നും ഒരേപോലെ ഓട്സ് കഴിച്ചിട്ട് മടുക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ആക്കി നോക്കാട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ RJ അഞ്ജലിയാണ് കേട്ടോ.

0: My Radio 90FM.
1: അല്പം എണ്ണയും കൂടിയിട്ടിട്ട് സവോളയുടെ ഒരു പീസ് വെച്ചിട്ട് ഒന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് തുടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കടയിൽ നിന്ന് കിട്ടുന്ന നീറോസ്റ്റ് കണക്കെ മുരിഞ്ഞ് ക്രിസ്പി ദോശ കിട്ടും. ഇനി ആ ദോശയുടെ കൂടെ

സാമ്പാർ വേണം അല്ലേ. സാമ്പാർ ഹോട്ടൽ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി ഉണ്ട്. സ്വല്പം ഇൻസ്റ്റന്റ് കോഫി പൗഡർ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിൽ ചേർത്ത് വെക്കുക, പിന്നെ അത് കഴിക്കുമ്പോൾ അറിയാം അതിലെ വ്യത്യാസം. അപ്പൊ ഈ രണ്ട് ടിപ്പുകളും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹൈ ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കുറെ നേരമായിട്ട് കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് ഒരു മണിയാവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാറേ. അടുത്തത് സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ആർ ജെ നീരജ ജാനകിയാണ് വരാൻ പോകുന്നത്. നീരജയ്ക്ക് വേണ്ടിയിട്ട് ആർ ജെ ഹോട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമുക്കെപ്പോഴും ലൈഫിൽ വേണ്ടത് ഹോപ്പാണ്. ഒരിക്കലും ഒരു കാര്യവും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് അല്ലേ. അത് ചിലപ്പോൾ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബിലീഫ് അത് ശരിയായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം വിഷമാണ് ഉണ്ടാക്കുക. ഒരു ഹോപ്പോട് കൂടിയിട്ട് ഓരോ മൊമെന്റ്സും തള്ളി നീക്കുമ്പോൾ നമുക്ക് റിയാലിറ്റി ഏതൊരു സമയത്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഹോപ്പോട് കൂടിയിട്ട് ഞാൻ എന്താ വിട പറയുകയാണ്. അടുത്ത ദിവസം വീണ്ടും കിട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കേട്ട് കൂടാ. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ആർച്ചേ നിരാജ് ജാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ ആയിട്ട്. എന്താണ് പതിവില്ലാതെ ഒരുപാടുള്ള തീരുമാനങ്ങൾ എന്തായിരിക്കുള്ളൂ? നമ്മൾ ഒരു

മറ്റുള്ളവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കും. ശരിക്കും പറഞ്ഞാല് ഈ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോടൊക്കെ ചോദിക്കാം, പക്ഷെ നമ്മളിങ്ങനെ അഭിപ്രായം പറയാനായിട്ട് മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കുമ്പോ അതിലൂടെ നമ്മുടെ ഒരു ചാൻസ് ആണല്ലേ നഷ്ടപ്പെടുന്നത്. എന്താണ് ഏതാണ് എന്നൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു യാത്രയില് പാടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടോം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

അമനോഹരമായ പാട്ടുകൾക്ക് ശേഷം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ ദേവടെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷേ ധീരജ് ജാനകി ആണ് ലഞ്ച് ബ്രേക്കിൽ. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് ഓരോരോ തീരുമാനങ്ങളെ കുറിച്ചാണല്ലോ. ഇപ്പൊ ഓരോ തീരുമാനങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എന്താവണം എന്നൊരു ധാരണയുണ്ടാവും. സംടൈംസ് നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വരുമ്പോ നമ്മൾ ഫോണെ ഫ്രണ്ട് എന്നൊക്കെ പറയും പോലെ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഓരോരോ അഭിപ്രായങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതൊക്കെ ശരി, പക്ഷെ ഏതൊരു കാര്യത്തിലും ഒരു മുട്ടസൂചി വീണാ പോലും അവരുടെ അടുത്ത് നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. പിന്നീട് നമ്മൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ, അല്ലെങ്കിൽ അഭിപ്രായം പറയാതെ അറിയാതെ ആയി മാറില്ല. ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് വേറൊരാളോട് ഓടിക്കാൻ പറയുന്ന പോലെയാകും നമ്മുടെ ലൈഫ്. സോ ഏതൊരു കുഞ്ഞു കാര്യം ആയാൽ പോലും നമ്മൾക്ക് നമ്മളെ അറിയാം, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാ കാര്യവും അറിയാം. അപ്പോ ഡിസിഷൻ സ്വന്തമായി എടുക്കാനായിട്ട് മേക്ക് ചെയ്യാനായിട്ട് നോക്കുക. ചിലർക്ക് ശരിയായി എന്നിരിക്കാം, ചിലർക്ക് ശരിയായില്ല എന്നിരിക്കാം, പക്ഷെ അപ്പോഴും നമുക്ക് പറയാനായിട്ട് പറ്റും അത് നമ്മളുടെ തീരുമാനമായിരുന്നു എന്ന്, അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ പാട്ടുപെട്ടയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

അറിയുന്ന കാര്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണല്ലേ. അതിനോടൊപ്പം ആ ഒരു ഉത്തരത്തിന് സമ്മാനം കിട്ടുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അങ്ങനെ നിങ്ങൾക്കും കൈതേറിയ സമ്മാനം തരാനായിട്ട് ഞാൻ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഈ ഒരു യാത്രയിൽ സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് ഏതാണ് എന്ന് നോക്കാം അല്ലേ. യെസ് നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കുസൃതി ചോദ്യമാണ്. ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ്? ആരും യാത്ര ചെയ്യാത്ത ഒരു ബസ് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: மை ரேடியோ 90 FM கேட்டறிஞர் கூட்டு கூடா.
1: காக்காத்திக்கிளே.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മള് ഒട്ടുമിക്ക സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ലാസ്റ്റ് മിനിറ്റില് സത്യം പറയുന്ന ഒരാള്. അതുപോലെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയെ കുറിച്ച് പറയാണ് എന്നുണ്ടെങ്കിൽ, താൻ മരിക്കാൻ പോകാണ് എന്ന് വിചാരിച്ചിട്ട് തന്റെ മകനോട് ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചൊരു വലിയൊരു രഹസ്യം പറയാണ്. അവിടെ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ആള് ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. മരിച്ചു പോകും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സത്യമെല്ലാം ഈ മകനോട് പറഞ്ഞത്. പിന്നീട് ഇവരെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്ന ആ ഒരു സാഹചര്യങ്ങൾ, ഐ തിങ്ക് ഇത് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഈ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പം ഈ അടുത്ത് റിലീസായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഞാൻ പറയാം, അതേ ചുറ്റി പറ്റിയിട്ടാണ്. യെസ്, ഭരതൻ നായർ. ഭരതൻ നായരുടെ കഥയാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം പറയുന്നത്. ഏതാണ് എന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും നമുക്ക് ബ്യൂട്ടിഫുൾ ഉള്ള വാർത്തകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ബൈ.

കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നിറയിട്ട് ഉണ്ടല്ലേ. സിനിമാ വിശേഷങ്ങളിൽ നമ്മൾ ഇന്ന് പറയുന്ന മൂവി കൃഷ്ണദാസ് മുരളി സംവിധാനത്തിൽ ഇറങ്ങിയിട്ടും കുറച്ച് രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ഒരു കോമഡി ചിത്രമായ ഭരതനാട്യം എന്ന ചിത്രത്തെ കുറിച്ചാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ മാനവും രഹസ്യങ്ങളെയും ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണല്ലേ. ഒരു വലിയ രഹസ്യം പുറത്തു വരാതിരിക്കാനായിട്ട് ഈ കുടുംബാംഗങ്ങൾ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ പ്രധാന ഹാസ്യഘടകം എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒന്നും നടക്കില്ല, പ്രതീക്ഷിക്കാതെ വരുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നുണ്ട്. എല്ലാം ഈ ഹാസ്യ രൂപേണയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതിയില്ലാതെ കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവിയാണ്, കോമഡി മൂവിയാണ്. ഇപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടായ മോഹിനിയാട്ട സിനിമ അതിന്റെ കണ്ടിന്യൂസ് ആണല്ലേ. സോ എന്തായാലും മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ, സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഒരു സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ, നിരജ് ജാനകി ആണ് നിങ്ങൾ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അറിച്ച് രാജ്യാണക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ, നമ്മുടെ ഭരതൻ നായര് താൻ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ച സത്യം തന്റെ മകന്റെ അടുത്ത് പറയുകയാണല്ലേ, തനിക്ക് വേറൊരു കുടുംബമുണ്ട് എന്നുള്ളൊരു സത്യം. എന്നാൽ ഈ സത്യം പറഞ്ഞു കഴിയുമ്പോഴാണ് അവർ സത്യം മനസ്സിലാക്കുന്നത്. കാരണം ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാണ്. പിന്നീട് ഇവരെല്ലാവരെയും എങ്ങനെ പോയി ഫേസ് ചെയ്യും എന്നുള്ളതെല്ലാം വളരെ കോമഡിയിലൂടെയാണ് കാണിക്കുന്നതെങ്കിലും, ഒപ്പം ഓരോരുത്തർ അഭിനയം പ്രകടനം എടുത്തു പറയണം എന്താ ടൈമിങ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങൾ, നാട്ടുകാരുടെ അഭിപ്രായം, മാനക്കേട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെ ലളിതമായ ഹാസ്യത്തിലൂടെയാണല്ലേ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതിലൂടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആൻഡ് പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷദ് നീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഭരതനാട്യം മൂവിയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ ഐക്യവും അതുപോലെ തന്നെ സത്യസന്ധയൊക്കെ കുറിച്ചാണല്ലേ പറയുന്നത്. ക്ലൈമാക്സിൽ കുടുംബം ഒളിപ്പിച്ചിരുന്ന ഒരു രഹസ്യം പുറത്തു വരുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എത്ര വലിയ പ്രശ്നമായാലും കുടുംബം ഒരുമിച്ച് നിന്നാൽ അതിനെ മറികടക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ കള്ളം പറഞ്ഞ് പ്രശ്നങ്ങൾ മറയ്ക്കുന്നതിനേക്കാൾ സത്യം തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ സമൂഹത്തിന്റെ അഭിപ്രായത്തെക്കാൾ കുടുംബ ബന്ധങ്ങൾ പ്രധാനമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ ഈ ഒരു സിനിമയിലൂടെ ഹാസ്യത്തിലൂടെ പറയുന്നത്. ഇതൊരു മാസ് ആക്ഷൻ സിനിമയൊന്നെല്ലാം പകരം കുടുംബത്തോടൊപ്പം ചിരിക്കാനുള്ള ലളിതമായി ആസ്വദിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ മൂവിയാണ്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലഞ്ച് ബ്രേക്കിൽ അർഷദ് നീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ പാടി പാടി വേറെ പാട്ടിലേക്ക് നമ്മൾ പോകാറുണ്ടല്ലേ. അതുപോലെ തന്നെ ചില സിനിമകൾ കാണാനായിട്ടിരിക്കുമ്പോൾ വേറൊരു സിനിമ ഇത് അതാണോ അത് ഇതാണോ എന്നൊക്കെ നമ്മൾക്ക് തോന്നാറുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ചില പാട്ടുകളും ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരു സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടത്, ഈ അടുത്ത് റിലീസായ. സോ അതുപോലെ ഉള്ള മൂവീസ് ഏതൊക്കെയാണ് ഇത് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലൊരു മൂവി വന്നിട്ടുണ്ടാകും. അതായത് ഒരു സിനിമയിലെ സെയിം ഭാഗം റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി, അങ്ങനെ വന്നിട്ടുള്ള ഒരു മൂവി ഏതാണ് എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. ഇനി ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കേറാം. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ സിനിമകൾ നോക്കിയപ്പോഴാണ് 96 മെയ്യഴകൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ സി പ്രേംകുമാർ ഒരുക്കുന്ന പുതിയ ചിത്രത്തിൽ ഫഹദ് ഫാസിലും ശിവദയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. താൽക്കാലികമായി പ്രൊഡക്ഷൻ നമ്പർ 32 എന്ന പേരിട്ടിട്ടാണ് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നത്. സിനിമ ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങുന്നത് എന്ന് സംവിധായകൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ സി പ്രേംകുമാറിന്റെ സ്ഥിരം സഹപ്രവർത്തകനായ ഹിറ്റ് മേക്കർ ഗോവിന്ദ് വസന്ത വീണ്ടും സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഈ ഒരു ചിത്രം ഇഷാരി കെ ഗണേഷ് ആണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ വെയിൽസ് ഫിലിംസ് ഇന്റർനാഷണലും മൺസൂൺ മൂവീസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ഏതായാലും ഈ ഒരു മൂവി വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജിഷാണ് കീയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ലോകേഷ് കനകരാജ് നായകനാകുന്ന പുതിയ സിനിമ ഡി സി ട്രെയിലർ എത്തിയില്ലേ? അതേ, പിന്നെ സ്വന്തം സിനിമകളിലെ നായകന്മാരെ പുനർസൃഷ്ടിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ലോകേഷ് മുടിയും താടിയും നീട്ടി വളർത്തി ദേവദാസ് എന്ന കഥാപാത്രമായാണ് ലോകേഷ് എത്തുന്നത്. പരുക്കൻ ലുക്കിലാണ് അല്ലേ? അതുപോലെ തന്നെ വാമിയാണ് നായികയായി എത്തുന്നത്. ഒരു പ്രതികാര കഥയാണ് ചിത്രം പറയുന്നതെന്ന് ഒരു സൂചനയുണ്ട്. അതുപോലെ തന്നെ അനിരുദ്ധാണ് BGM ആൻഡ് ട്രെയിലറിന്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ. പുതിയ മൂവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആണല്ലേ. സോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു പ്രതീക്ഷ തന്നെയാണ്, സിനിമാ പ്രേമികൾക്ക് പ്രത്യേകിച്ച്. ഇതൊക്കെയായാലും ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട് വടകൾക്ക് ജീഷോ. കേട്ടുമുട്ടോ, സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ഷനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. Everybody.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പ്രിയപ്പെട്ടവർക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കുമ്പോ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം കാണുമ്പോ നമ്മൾക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പൊ ഞാനും എന്റെ ലിസണേഴ്സിന് വേണ്ടി കൈ നിറയെ സമ്മാനങ്ങളായിട്ട് ഒരു കുട്ടി ചോദ്യവുമായിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ്, എന്താണെന്നല്ലേ. ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് എന്നുള്ളതാണ്. ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് എനിക്കറിയാം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരാജ് ജാനകിയാണ്.

കേട്ടറിഞ്ഞേ കൂട്ടുകൂടാ ലജ് ബ്രേക്ക് എല്ലാവരും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒരു കഥയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയമാകാറായിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററിൽ ഇനി എന്തെഴുതും എന്നുള്ള ഒരു മൊമെന്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണിയാകാറായി. പക്ഷെ ഇതോടെ ഒന്നും തരുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, എഴുതാനായിട്ടുണ്ട്. ഈ മാന്തോപ്പിലിരുന്ന് പുസ്തകത്തിൽ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നു എന്നൊക്കെ പറയും പോലെയാണ് ഇവിടെ ഇരുന്ന് എന്റെ ലിസണേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് എന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത്. പക്ഷേ നമ്മൾക്ക് ഇന്ന് അതൊക്കെ പറയാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് ആ വിശേഷങ്ങളൊക്കെ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേസമയം വിത് ഈ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുകൂട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: നമ്പൂരി നമ്പൂരിശൻ
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ട് ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. തന്തിരാ നിന്നെ നമുക്കറിയാം.
3: കെട്ടുകൂടത്തിന്
4: കട്ടുകൂടിച്ചിട്ട്
3: കുമ്പയും വീർത്തിട്ട്
4: രാത്രിയിൽ ഇരുത്തത്തുരുണ്ട് നടക്കണം.
2: നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുത്തത്തുരുണ്ട് നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം.
5: കയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാണ്
6: ചന്ദ്രൻ കുഞ്ഞാടേ. അതെ ചന്ദ്രൻ കുഞ്ഞാടേ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂട.
1: ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ്
2: വേണ്ട, മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
3: അയ്യോ പ്ലീസ്.

проблемочка.